0: ആകാശവാണിയും ഫാൽ ഹൗസി നിമിതാംഗിപ്പും മാപ്പൽ താരെ മണിപ്പുരി ദ പാവ് താബിരസി
1: ആകാശവാണിയും ഫാൽ മൈബം ദിസമനിന പാവ് പാസരി മുഖ്യമന്ത്രി യുംനാം ഖെംസാൻ ഹൈരി ശാന്തി അതി തങ്ദു ലൈതാബ ലൈരബക്തത ലംദമമ ചാകുത്പ മൈക്കൈത സംസിൻമംഗംഗനി സമാജ അത ശാന്തി ലൈത്രബ മതംദ ഖ്വൈദഗി സൈതേ ഫംഗ്ലിബസി മൈരൈ ഖുനൈ അമസും നോംമഗി സൂരഗ ജരാ താലിബ മിയോയ്സിംഗനി കംഗ്ലു പുന്ത്രാ തരുക്ലോമ ഖുന്ദാമിനരിബ മണിപ്പൂരസി ചാകുത്പ ലംദമമ ഒയൻഗി ഹൈരബദി സിംഗ അമസും തംപാക് അനിമക് ഥോംഗ് മാനന ഹിരം ഖുദിംമക്ത ചാകുത്മിനിബത ങൈഫദി ജൻജാതിയ ഗരിമാ ഉസോബ് ലിസിംഗ്ക്ക് മനുസന പാങ്ങോക്ക ബിർസാ ലൈഫ് സെൻ ന്യൂ ഭാരത് വീക്ക് തോരം ശ്രീ ഖെംസാൻ ഹൈ മണിപ്പൂർബു ചാകുത്പ രാജ് അമേനബോഹനബദ മിപ്പും ഖുദിംമംഗ്ലൈനസി ഉഖ്രുൽ ജില്ല ഫാവുന ചല നാഷണൽ ഹൈവേ സനി അനിഗി ലൈങ് ടി എം കസോം വില്ലേജ് തോക്കിബ ലൈക്കിദ്രബ നോസു ബംഗോൾ എഫ് സി ഐ സെ പൂബ ട്രക് ഡ്രൈവർ അതുകി ഇമുങ് മനുഗി മിയോയ്സിംഗമദി ഓൾ മണിപ്പൂർ റോഡ് ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ആൻഡ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻഗി ജനറൽ സെക്രട്ടറി മൈമോം അനിൽ മിതേനി ലുസിംഗ കാങ്കു അമഗ മുഖ്യമന്ത്രി യുംനാം ഖെംസാൻഗ ഉണക്രെ മാക്കി സോഷ്യൽ മീഡിയ പോസ്റ്റ് അത മുഖ്യമന്ത്രി ഹൈ ലൈക്കിദ്രബഗി ഇമുങ് മനുഗി അവാബദ തമോയ് സോക്ന നുങ്ങൈതബ ഫുംദോഗ്ലി സർക്കാർ അസിന ട്രക് ഡ്രൈവർ അമസും ട്രാൻസ്പോർട്ട് വർക്കേഴ്സിംഗ് അസോയ് അങ്ങാം തോക്തനബ അമസും യൈഫനബ തബക് തോരംസിംഗ അസിസു ഇഹാൻ ഹാന പൈക്കിട്ടകദബ തബക് തോരംസിംഗി മനുങ്ദ അമ ഒയ്രി ഏജൻസിസിംഗി മരക്ത മതേംഗ് പാങ്നബ ഹെൻഗൽഹൻബ ഖുദകി ഒയ്ബ സെക്ഷൽ തൗരാംസിംഗ കരംന ലഖുത്കദഗി ഹൈബഗി മതാംഗ്ദ എറോദ്രോം കമിറ്റി മീറ്റിംഗ് നസി ഇംഫാൽ എയർപോർട്ട് പാങ്ഥോക്രെ മിഫമദു ഹോം വിഭാഗി അഡീഷണൽ സെക്രട്ടറി ഐസ് ബാലകൃഷ്ണ സിംഗ്ന സഭാപതി ഒയ്ദുന പാങ്ഥോക്കിബനി സ്പോർട്സ് ഓഥോറിറ്റി ഓഫ് ഇന്ത്യ എസ് ടി സി ഖുമൽ നപാക് ഇംഫാൽ ഇതിദേൻ ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ മണിപ്പൂർ സ്പോർട്സ് ഡെന്റൽ സെന്റർ പൂന സിന്ധു നോമഗി ലയങ്ങി കെമ്പ പാങ്ങോക്രെ സ്പോർട്സ് ഓഥോറിറ്റി ഓഫ് ഇന്ത്യ എസ് ടി സി ഇംഫാൽ ഇൻഡോർ ഹോൾ പാങ്ങോക്കിബ കെമ്പ തോന് തോന്നുന്ന മസാന തരുക് ബോക്സിംഗ് ജിംനാസ്റ്റിക് കരാത്തി സേപാക് താക്കടവ് റേസ്ലിംഗ് ഹുസുഗി അപുൻബ നമസ സാന്ദ്രോയ് ചാമരോം ലയങ്ങി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഐ ഇ സി കമ്പയിൻ തമിഴ്നാട്